0: മാനവീയ പ്രേമേ സൗന്ദര്യാത്മക വ്യമന സനദിയദഹര
1: മാനവീയ പ്രേമയ സൗന്ദര്യാത്മക വ്യമന സനദിയദഹര സമഗേന ഒപ്പ രണ്ടെന്നേ അപ്പൊ നിരന്തരമ മീ കഥാഭാഗത്തുള്ള ഉത്സാഹകരന്നേ ജീവിതത്തെ വിവിധ അധ്യക്ഷീം അനുസാരേൻ ഈ കഥായക്ക് അപ്പൊ ജീവിതമല്ല അപ്പൊ ഗതകരണ വർത്തമാനത്തേക്ക് സംസാധനിക്കുന്ന മക്കരല അപ്പേ മേ അപ്പൊ ആരംഭം നമുക്ക് അപ്പൊ ഹെമോമ സുദുത്നവൈ കലുത്നവൈ അലോക്യേന ഈ യഥാർത്ഥ പെലിയാറകേന അപ്പൊ ജീവിതമല്ല വരദിച്ചു തൻ തീരുവാ അപ്പിട്ട മകഹരിച്ച ദേവൽ തീരുവാ സിയാലും സാർത്ഥക വെച്ച തൻ തീരണോ ഓ ഹെമതയാ കേക്കമ മേ കഥാബഹ ഗലപനടത്തമായി ഉത്സാഹകരാനി കേക്കുക അദ്ദേഹീം ഗന കഥാക്കിരീമ ഏവ അഹന എക്കമ അപ്പേ ജീവിതവലട്ട് സമരവലാവട്ട് ഹരി ഹൊന്ന് പാഠമക് വെയി പൊതക പതക്ക ഇങ്ങനെ ഗാന തീരെ ദേക്കട്ട് വെടിയ കിനക്കുക ജീവിത അദ്ദേഹീം അപ്പിട്ട് വെതകത്തന നിസാ അപ്പി അത് കഥാകരാനി ഭാരതീയ അർത്ഥനായക എക്ക യനവ മേ സപ അദ്ദേഹീമക് പശുബിം കരകിന മേ ഗീത ലിയവനു വക തമ്മ പശുക്കലേക്ക് സംഗീത പൊൻ മഹാചുര സനത്നാന്ദ ശ്രീ സൂറിന് പ്രകാശ കരല തിയെന്നേ മേ ഗീ പദ രചകയാകേ മേ ജീവിത അദ്ദേഹീമക് കേല എദാ മെദാ തുര കന്ദുലട വിവരവു ദാസ്പിയൻ പത് കൗലു വസ
2: മേക മങ് ഹിതന്നേ മേ പ്രിയ വിപ്രയോഗയ പിലിബന്ധവ ലിയവിച്ച ഹരിമ മേ ലസന ഗീതയക് മേ ഗീതയട മട തിയനോ മതകയക് മങ് അത്തരമ ഉസസ് പെല ശിഷ്യേക് വെല ഇന്ന കാലേ സിംഗള ഭാഷാവ് പിലിമന്ത അതിരേക പന്തിയെക്കട ഗിയ മേ പന്തിയെ ഹിട്ടപ്പ് ഗുരുവരയാ എത്തുമൻ ദൻ ജീവതും അത്ര നെഹ രത്നശ്രീ ഭണ്ഡാര കേല പേരാദിന വിശ്വവിദ്യാലയ ഉപാധിധാരിയെ പശ്യകാലിക ബഹുമ ജനപ്രിയ വഹിട്ടിയ ഗംപഹ നിട്ടമ്പുവ സഹ കുറുനേഗല പന്തികല ഹരിമ മേ ഇഹല മാനവവാദിയെ സഹ ഒഹുട തരം ഗയന്ന പുലുവങ്കമക് തിബ്ബ ഉപകാരക പന്തി ഗുരുവരേക് മമ ദകലനേ ഒഹുട ഹരി ലസ്സണ്ട ഗയന്ന പുലുവം ഒഹു മേ ഗീതയ ഗെനാവേ ഒഹു ഹരി ലസ്സണ്ട എക്കിനിക സംസന്ദനേ കരീം കരണവ ഒബട മതകത ദന്നേ ഒബ ഉസസ് പെല കലാവിഷയന്ത കരേ കരമ ദന്നേ മോണിക മേ സിരിഗുണ സിംഹഗേ മതക വസ്തുവ കീന പദ്യ പന്തിയ ഗെനല്ല ഏക വിഗ്രഹ ഏക പിലിമന്ദ വിചാരയക് കരല ഇട പസ്സേ മേ ഗീതയ ഗായന കരണം രത്നശ്രീ സർ മേക കൊച്ചര ലസ്സണ്ട കീനാദ കേല കേവോത് അവത പന്തി വല ഇന്ന ട്യൂഷൻ സാറില് ഗീത ഉറുനാട് പാസ് അഹണോ രത്നശ്രീ ബപ്പിട്ടമേ പന്തി കറകണ്ട ദിനോദന എന്ത് കേല ഇക്കന്നെ അണിക് ലമൈ സേരമ മേ ഗീതയുടെ സമന്തനോ ഇക്കന്നെ മേക അഹല ഇവറിനൊക്കെ നൊഹണ്ടപ്പു ദേശക്നേ ഏ തറമട ലസ്സണ്ട രത്നശ്രീ സർ മേക കീയണോ ഇത് മമ ഹിതുവ മേ മേക മട ധനിച്ച ഗീത എദാ മെദാ തുറ കന്തുലട്ട് വിവറോ ഓക്കത് മമ കേല തീയണോ മേ വിഷയത്തിലാണ് കൗതി ഹരിമ ലസ്സന ലസ്സന ഗീത തദ്ദട ധനിച്ച് ഹിതട്ട വെതിച്ച് മേ സഹ എത്ര മേ അദ്ദേഹം ഏത്തുള്ളി ഗിലിന്